സ്വാമിന് സമുദ്ധര ഭവാംബുനിധേർദുരന്താത് ഇത്ഥം ഗണാധിപതി മാനസ പൂജനം യഹ കൈവല്യദം സുലലിതം പഠതീഹ ഭക്ത്യാ നാഗാമി ജന്മ ഭയമസ്തി ഹി തസ്യ പുംസഃ കൈവല്യ